0: നഗരത്തിലോട്ട് കൃഷിയാൻ അങ്ങനെ വിയട്ടിഞ്ഞ് ഉണക്കായ ഇമന്നായിക്കുപ്പിയുച്ചാങ്ങില്ല ഉണക്കായ ഇമന്നായിക്കു കുപ്പിയുനാക്കും നാരക്കിലോട്ട് പിന്നോട്ട് തമന്നത്തെ ഇമന്നയിലും കയ്യിട്ട് കോങ്ങ അങ്ങനെ വിയവ് നാരക്കത്ത കാക്കത്ത് കയ്യവ് കവയ്യമനക്ഷോട്ട് ഉവട്ടിഞ്ഞ് മക്കും നക്ഷാവിലും മക്കും നക്ഷാവിലി ഉവട്ടിഞ്ഞ് അപ്പത്തോട്ടി
1: The Canadian Human Trafficking Hotline is now live to help victims and survivors get vital social and emergency services. If you need help or want to help stop human trafficking, call 1-833-900-1010.
2: Do you love listening to Seeker Radio? Would you like to help support our station? For only $25 a year, you can become a member of Seeker Radio Society. Becoming a member not only helps fund our organization, but can also provide opportunities for yourself within our radio station. If you'd like to become a volunteer, host a show, or simply support our nonprofit organization, becoming a member is the way to go. We love creating and promoting local, unique content for our community, and amazing support from all of you lets us do just that. If you'd like to become a member of the Seeker Radio Society, please visit www.cfur.ca. Again, that's www.cfur.ca.
3: How much do you love this station? People dedicated to your community. News that directly matters to you. This station needs your support. Go to mycri.ca to find out more about the Community Radio Initiative, which will provide core funding for this station. At MyCRI, you will find an easy way to create an email that you can send to the politicians who need to hear your message. Just 5 minutes and a few clicks make a big difference. MyCRI.ca.